അഗ്നൈതനി ആസംതനി കറംതനി ഹബിസ്തനി മല്ലക്തനി ബഷർതനി കൗവനലി മുൻസിലുകൽ ബഖാ ബിക വഖാദലി ബിക ഇർതിഖാ റഫഅനി ഇലൽ ജിനാനി ലാഹു ബിക വലാ ഇലാഹ ഇല്ലല്ലാഹു മല്ലക്തനി തംലീക ഖൈരി മുൻസലി മിൻ ഖൈരി മുൻസിലിൻ യുസഫി നുസുലി നഫൈത ശക്കി വഅദായ.